നമസ്കാരം ശ്രോതാക്കളെ, ഏവർക്കും മലയാളം പരിപാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകമാസം 26-ാം തീയതി, ചൊവ്വാഴ്ച. പാട്ടിന്റെ പാലാഴി, അറിയിപ്പുകൾ എന്നിവ ഇന്നത്തെ പരിപാടിയിൽ കേൾക്കാം.

ശ്രീവിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി റാണിച്ചങ്ക നാളെ രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിക്കും. ഈ ബോട്ടിന്റെ ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ഷഹീദ് ദ്വീപിലേക്ക് എം വി ബാരട്ടാങ് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി റാണിലക്ഷ്മി നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപ്, സ്വരാജ് ദ്വീപ്, സ്ട്രേറ്റ് ഐലൻഡ്, കദംതല, ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക്

0: വി ജോളിബോയ് നാളെ രാവിലെ 7 മണിക്ക് യാത്ര പുറപ്പെട്ട് 13-ാം തീയതി അതായത് വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. നാളെ രാവിലെ 11:30 എം വി രംഗത്ത് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാബോട്ട് ഉച്ചതിരിഞ്ഞ് 3:30 ശ്രീവിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി ബംബൂക്ക ഷഹീദ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11 മണിക്ക് യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാബോട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ഷഹീദ് ദ്വീപിലേക്ക് എം വി റാണിലക്ഷ്മി നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങും. എം വി ബാരടാങ് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് 13-ാം തീയതി അതായത് വ്യാഴാഴ്ച രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ശ്രോതാക്കൾ കേട്ടത് യാത്രാബോട്ടുകളുടെ സമയവിവരമാണ്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC applies.

0: പ്രിയ ശ്രോതാക്കളെ, നമുക്കൊത്തുചേരാം, നമുക്ക് ആഘോഷമാക്കാം ഹർഗർ തിരങ്ക 2026. നിങ്ങളുടെ പതാക, നിങ്ങളുടെ അഭിമാനം, നമ്മുടെ രാജ്യം. ദേശസ്നേഹം, ദേശീയ പതാകയോടുള്ള അഭിമാനം, നമ്മുടെ ദേശീയ ഗീതം ഉൾക്കൊള്ളുന്ന മാതൃരാജ്യത്തോടുള്ള സ്നേഹം എന്നിവ നമുക്കൊരുമിച്ച് അഭിമാനത്തോടെ ആഘോഷമാക്കാം. www.hargartiranga.com സന്ദർശിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും ആഘോഷത്തിൽ പങ്കാളികളാകൂ. www.hargartiranga.com പോർട്ടലിൽ ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫി അപ്ലോഡ് ചെയ്യൂ. ഈ ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഭാഗമായി അപ്ലോഡ് ചെയ്യുന്ന ചിത്രത്തോടൊപ്പം ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ വരികളും സ്വയം പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ ക്യാമ്പയിന്റെ കാലയളവ് ഓഗസ്റ്റ്, അതായത് ഈ മാസം 17 വരെയാണ്. ഹർഗർ തിരംഗ 2026 വൻ വിജയമാക്കാൻ നമുക്കൊത്തുചേരാം. എല്ലാ വീടുകളിലും രാഷ്ട്രത്തിന്റെ അഭിമാന പ്രതീകമായ ദേശീയ പതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് നമുക്ക് ആഘോഷമാക്കാം. പാട്ടിന്റെ പാലാഴി.
1: മനുഷ്യ മനസ്സുകളുടെ വിചാര വികാരങ്ങളായ പ്രണയം, താരാട്ട്, സൗഹൃദം, വിരഹം,
2: നമുക്കെന്നും ആശ്രയമായ അമ്മ,
3: അമ്മ മഴക്കാരി, അച്ഛനെയാണ് എനിക്കിഷ്ടം.
4: പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന കാറ്റ്, മഴ, മഞ്ഞ്, പൂക്കൾ,
0: ഹൃദയസ്പർശിയായ ഒരുപിടി പ്രമേയങ്ങൾ കോർത്തിണക്കിയ ഗാനങ്ങൾക്കായി കാതോർക്കാം പാട്ടിന്റെ പാലാഴി. പാട്ടിന്റെ പാലാഴി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പാട്ടിന്റെ പാലാഴിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കളെ, ഓർമ്മകൾ എപ്പോഴും ഓർക്കാനുള്ളതാണ്. ഇന്ന് ഓർമ്മകളെ പ്രമേയമാക്കിക്കൊണ്ടുള്ള ഗാനങ്ങളാണ് ശ്രോതാക്കൾ ആസ്വദിക്കാൻ പോകുന്നത്. തോട്ടിൽ മീൻ പിടിച്ചും മഴയും നനഞ്ഞ് വയലുകളിൽ ഓടി നടന്ന് പേപ്പർ ബോട്ട് ഒഴുക്കിവിട്ടും കൂട്ടുകാരുറക്കെ ചിരിച്ച ആ പഴയ നാളുകളും മാവിൻ ചുവട്ടിലെ പഴയ ഊഞ്ഞാലാട്ടവും ഐസ് മിഠായിയുടെ മധുരവുമൊക്കെ വീണ്ടും ആസ്വദിക്കാൻ ആ പഴയൊരു കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ.

നിനക്കൊപ്പം ചെലവിട്ട ഓരോ നിമിഷവും ഒരു നല്ല സൗഹൃദത്തിൻ്റെ സ്നേഹത്താൽ പവിത്രമായിരുന്നു. ആ നിമിഷങ്ങൾ പ്രണയത്തിൻ്റെ താളങ്ങൾ കൊണ്ട് എപ്പോഴും വർണ്ണിച്ചുപോയി.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിക്കും.

അനുസരിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്കു പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: Do you play for the rush or do you play it smooth? Lead every play with the new Brezza, now available with the exciting Turbo Booster Jet, refined K15C engine and underbody SCNG with 5-star safety rating, superior performance and features like ventilated seats, new 10.1-inch infotainment screen with premium audio. Every road is your playground. The new Brezza, now available at an introductory starting price of Rs. 7.39 lakh. Book a test drive today at your nearest Maruti Suzuki Arena showroom.
1: ശ്രോതാക്കളെ, കുടിവെള്ള വിതരണം, മലിനജല നിർമ്മാർജ്ജനം, നഗരഗതാഗതം അടക്കമുള്ള അടിസ്ഥാന സേവനങ്ങൾ നൽകി അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ദേശീയ പദ്ധതിയാണ് അമൃത് പദ്ധതി. കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കുക, മലിനജല സംസ്കരണവും സെപ്റ്റേജ് മാനേജ്മെന്റും നടപ്പിലാക്കുക, നഗരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് നിർമ്മിക്കുക, നടപ്പാതകൾ, സൈക്കിൾ ട്രാക്കുകൾ, പൊതുഗതാഗത സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക, പാർക്കുകളും ഹരിതയിടങ്ങളും നിർമ്മിച്ച് നഗരങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഓർമ്മകൾക്ക് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണ്. ജീവിതയാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ചിലർ അപ്രതീക്ഷിതമായി നമ്മെ വിട്ടകലുമ്പോൾ പകച്ചു നിൽക്കാനേ പലപ്പോഴും കഴിയാറുള്ളൂ. ഓർമ്മകൾ അങ്ങനെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുമ്പോൾ ആഗ്രഹിക്കാറുണ്ട് ഓർമ്മകളെ മായ്ച്ചു കളയാൻ ഒരു വഴി കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷേ ഒന്നോർത്താൽ ഇനിയൊരിക്കലും തിരിച്ചു കിട്ടാത്തതിനാലാവാം ഓർമ്മകൾക്കിത്രയും ഭംഗിയും

മനുഷ്യനെ ഏറെ ശല്യം ചെയ്യുന്നത് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമല്ല, സന്തോഷം തന്നിരുന്ന ഓർമ്മകൾ കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞു എന്നോർക്കുമ്പോൾ നെഞ്ചിലൊരു പിടച്ചിലാണ്. ഇന്നലകളിലെ നല്ല ഓർമ്മകളും പേറി മുന്നോട്ട് നീങ്ങുക, തളരാതിരിക്കുക. ഓർക്കുക, ഇനിയും ഒരുപാട് ദൂരം നിങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ട്.

0: ശ്രോതാക്കളെ, പാട്ടിന്റെ പാലാഴിയിൽ ഓർമ്മകളെ പ്രമേയമാക്കിക്കൊണ്ടുള്ള ഗാനങ്ങളാണ് ഇതുവരെ ആസ്വദിച്ചത്.
1: പാട്ടിന്റെ പാലാഴി, ഹൃദയസ്പർശിയായ ഒരുപിടി പ്രമേയങ്ങൾ കോർത്തിണക്കിയ ഗാനങ്ങൾക്കായി കാതോർക്കാം പാട്ടിന്റെ പാലാഴി.
0: പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. ഇന്ന് മലയാളം പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പമുണ്ടായത് ജിജി PS. ഏവർക്കും സ്നേഹാശംസകൾ.